ഗുഡ് മോർണിംഗ് സുബ് ഉദയസനാക്കുമേവാ വെലാവൂതേ ദഹയായി വിനാടി ഹതായി അത് ആഗോസ്റ്റ് മാസ വിസിവനിത ബൃഹസ്പതി ദിവസ് അവി വടങ്കാന്ന ഹതാന്നെ തേകി പിറുണു ഫണ്ണി തീരുണു ഹൊയാട്ട സുപുറുദു ദേദുനു മാവത് അത് ഏതിനും ആവത് പടം കാണുന്ന കൊട്ടമൈത്തി മേ സുന്ദര ബൃഹസ്പതി ദവസ് യോഗുള്ളാണ്ട് മതക്കറാണ് തീയന്നെ ഡവൽ ലെക്ക വെണ്ണകാങ്ങുവാമത്തിമ സിന്ധുട്ടി കത്തേക്ക് സത്തുട്ടീൻ കഥക്കറാണ് കാളയ് ദേദിനും ആവത്ത് അത്തേക്ക് ഒയാട്ട് ഹമ്പ വീണുവാക്കിയെന്ന കാരണം ദേദിനുമാവത്ത് പടം കാണുന്ന കൊട്ടമ തെങ്ങിത്തി ബലാഗനീന്നെ കത്തിയ ഈ ദിവസം ഇതി അക്കുറുവേക്ക് വചന കലപ്പല സത്യ ഗാനെ മുതലിൻ തേകി ലബാദിന് അക്കുറിൻ അക്കുറ തരംഗ വടയത്തേക്ക് കത്തുണു കട്ടിയക്ക് തരംഗ പ്രതിഫലമുണവതകി ഈ ദിവസം അപ്പൊ ഈ മഹിയാങ്കണയും സഹ യക്കല ഇതാൻ തരംഗ കാറിനിയാൻ ദിന്നെക്കുട്ട അവസ്ഥാവ ലബാദുണ്ണി സേഹന തീണു തരംഗേക്കട പസ്യതമാ ഈ ദിവസം തരംഗ പ്രതിഫലമാട്ട നികുത്കറന്നത് എന്നെ അറിയടം കിവുവതിങ്ങേമ അപ്പൊ ഈ സന്തുത ദിവസം സമ്പാന്തൂണു തരംഗ കറുവാൻ അത്രയും അറ് വചന പഹൈനേകുള്ളു തപ്പര തിഹക്കാലേ അത്ര കിവി ഹെബ ഈ സമ്പാന്തൂണു തരംഗ കാറിയാൻ ദെന്ന അറിയടമ കിവുവതിങ്ങേമ മഹിയാങ്കനിതാൻ കഥാകരപ്പു കുമാരി ഇവകേമ തമായി യക്കളിതാൻ കഥാകരപ്പു ദിനൂഷി ഫേസ്ബുക്ക് ഫാൻ പേജിക്ക് സുപുർദ് വിധിയട്ടം അത് പ്രശ്നയാക്ക ഹലതിനോ മുളയ കളമണാക്കാറി പ്രശ്നയാക്ക് ഞാൻ നെത്ത് എഫ് എം ഫേസ്ബുക്ക് ഫാൻ പേജ് കട്ട് മത്തക്ക എത്തു അപ്പൊ നെത്ത് എഫ് എം ഫേസ്ബുക്ക് ഫാൻ പേജ് ഫോളോ കറന്ന് ഇട പസ് മന്ദാലത്തിന് പോസ്റ്റ് ഒക്കെ ഷെയർ കറല പുള്ളുവാൻ തരം കമന്റ് കറന്ന് മങ്ങ അത് ദിവസം ഏ പത്തിനു കെനക്കുട്ട ചാൻസ് ഒക്കെ തന്നെ ബലാപുറത്തിനോ കോൾ കറന്ന് കട്ടിയുടെ ചാൻസ് ഒക്കെ തന്നോ വാട്സ്ആപ്പ് മെസ്സേജേഴ്സ് ഇവനെ കട്ടിയുടെ ചാൻസ് ഒക്കെ തേനോ ഒന്നോക്കെ തമായി അത് ഇതും പടം കാരണം കൊടുമ്പോ അത്തേക്ക് ബിതാക്കാരണ തീരുന്ന കാരണം ഏതറെ മതക്കരണോണി അപേ റട്ടേ ലസ്സന സുന്ദരത്വയ സംസ്കൃതിയ മുഴു ലോകേറമ പെണ്ണന് മഹാനുവര ശ്രീ ദളദ മാളികാവി ദളദ പെരഹരി ദേവേണി കുമ്പാൽ പെരഹർ ഈ ദിവസേ വീതി സഞ്ചാരയ കര അത് ദിവസേദീത് വീതി സഞ്ചാരയ കരണ ഇതിനേക്കണ മതക്കരണം കൊട്ട ഈ വെടക്കട്ടയൊത്ത വെണുവൻ സംബന്ധവിലായിരുന്ന ശില്പീൻകൻ അനിവാര്യം മതക്കരണോ നിക്കമ്മടെ കൽപ്പനാക്കറിൽ ബലാണോ അപ്പി സെരപ്പു ദാനത്തോ പാറ അടി ദഹയക്വാ തറിയട്ടെ വിതകനെയാണ് അത് കേൾ ഹെബൈ ഏ ശില്പീൻ കക്കുളെ കിസിമ സെരപ്പു അക്വാത് നെതു ഏ ദുര ഗിവാകന അപ്പി വെണുവെൻ അപ്പി റട്ടേ സംസ്കൃതിയ വെണുവെൻ ഏ ഗമനയാണവ ഏ വേഹസ ധരണവ ഇതി നെയ്കൊല്ലു ഗന അപ്പി ഹെമവിലേമ അനിവാര്യൻ കഥാകരണ്ട് മുഖത് അപേ രട്ടേ സംസ്കൃതിയെ സങ്കേതയാക്ക് വകയുണു ദളദ മാളികാവെ പിരഹര വെണുവെൻ നെഗുല്ലോ സേഹന മഹാൻസിയാക് ധരണോ ഇതി നെഗുല്ലോ വെണുവെൻ അപ്പി ഹെമവിലേവ പ്രാർത്ഥനാ കറണ് ദളദ ഹാമുദുരു അങ്കെ പിഹിട്ടെ ഉണ കെമ്പിരിസാവക്വാതെന്നിപാകെ മേ ദിവസമുള്ള ഒയാ ദളദ മാളികാവെ പിരഹര നറമ്പന്ന് ബലാകന്നെ അണവണം അനിവാര്യമ ദക്കിനതയാക് തമായി ഈ പിരഹര മംഗല്യെ വർണ്ണവത് കറന്ന് എക്കത്തുവിന് കലാകരുവാൻ ശില്പീൻ വെണുവെൻ ലിങ്ക് സമഹന്നാരക്ഷാവത് ലബാദിന് വകയിൽ ദളദാഹാമുദുരു അങ്ക് പിഹിട്ട വകയമ ലിങ്ക് സമഹന്നാരക്ഷാവത് അവയെ ഈ ശില്പീൻ വെനുവേൻ ലഭ്യമാക്കിയെന്ന കാരണാവ മതക്കറണ്ണോ ഉണ കെമ്പിരിസാവ ഹെദുനു ഗമം അപ്പിട്ട മതക്വേന ലിങ്ക് നാച്ചുറൽ ലായത്തിനെ ലിങ്ക് സമഹൻ പെകട്ടക്ക് അപ്പി ഹെമവിലാവും അപ്പയെ ലംഘമ തിയാക നിന്നുവാണി ഉദയപടി സമഹാനക ഗഹല വെടേ പടങ്കത്ത കിയല കിയാലിനെ മുള്ളു ദിവസം ഇതിൻ ലിഡക്തുക്കാക് നെത്തുവ സണീപെൻ കഥക്കറണ്ണ പുള്ളു ഏകനാഥ് മതക്കരണ ഗമാന്തമായി അഭി ദേദുനുമാവത്തെ വെരട്ടിക പട്ടം കാരണ ഹതൻ ഡവൽ ലെക്ക വേണക്കാമോയാ തെക്കയിന്നവാ മാമ ജണീ.

പുതിയറുവാ ഇന്ന ഇന്ത്യാപ്പ കണ്ണ് അണ്ണ കന്ത മുതിര ഹന്തി എടുക്കിയോ അതുപോലെ സംഭവമായി പഴിപ്പൂയൊക്കെ ഇന്ത്യാപ്പ കണ്ണ് പോലുവാ മണ്ട ബാഗ് അയ്യോ ചെറു ദുരൊക്കെ ഇന്നേ ദമ്മി കാക്ക ചായ വേവാ ചാമുടി സ്റ്റോഴ്സ് കളുത്തര പണാ പിടിയ ചാമുടയ്യ ധനുഷാക്ക എനിക്ക് കിടക്ക നമ്മയാണ് സിന്ധു ആയിട്ട് ഹായ് മകേസ് ഹായ് സുധു ഉമ്മ കേട്ടേ അപ്പൊ ഇടല സിന്ധു ഗൊഡാ കോണി ഇന്ത്യ പഴൽവാ ദ്വണ്ണി ശാന്ത

വിളവ് ഹൗസ് ഹതറായി വിനാടി തിസ് അടായി ഇലങ്ക സിന്ധുവുടെ അന്ന കളിയും മതക്കരണോണി ലങ്ക ടൈൽസ് മൊബൈൽ ഷോറൂം മെഗകാൻ ോണി ഏഹിന്തമായി ഷോറൂമിക്കട്ട എന്നൊക്കെയല്ലോ ഏടക്കിയാണ് നെറ്റ് ഷോറൂമിക്ക വ്യാപകനും ആകെ ലങ്കട്ട് പോയി ലങ്ക ടൈൽസ് മൊബൈൽ ഷോറൂമിക്ക് കത്തിയ മേ ദിവസമുള്ള ലങ്കാവ് വട്ടയമയാണോ അത് ദിവസം ഹവസ് വറുവ് ലങ്ക ടൈൽസ് മൊബൈൽ ഷോറൂം ടീമിക്ക് ഇന്നേ അറിയട്ടമക്കിയോത്തേ ഹിംഗുറ ഗുഡ നഗറേ ദൈവറു ഹിറ്റിയെ മെതിരികിരിയെ ദെ ഹവസ്വനക്കോട്ടെ ഹിംഗുറ ഗുഡ ടെവില്ലത് എന്നെ ഹെട്ട വെനക്കോട്ടെ ഏകൊള്ളു ആണോ ഹെട്ട ഉദയവറു ഇതി കതുറുവേല നഗറേട്ട് ഗീരില്ല ഇന്ന് ഇട പാസ്സേ ഹവസ് വെനക്കോട്ടെ അരളഗാൻവില പെത്തരതമായിയാണ് മേ ദവസ് കിയാലിയാന്നേ ഗയാക് ഹദന ഒയാട്ട ടൈൽസ് ടികാറ കാണണം അങ്ങീട്ട് പസ്സേ ഒയാകി ബാത്റൂമിക്കട്ട് എമണത്താങ് വാകി സാലിട്ട് അളുത്തിൻ ടൈൽ ടിക്ക കള്ളന്ന് ഹിതാകണ ഇന്നവണ ഹൊന്ത കാലയ സഹ സമഹാര വേലാവട്ട് അപ്പി ടൈൽസ് ദാന ടിക്ക അതിമതി കരണവാണ് ടിക്ക വ്യതമ വെടി ഹെമ കിയല ഗെതറട്ട താമ ടൈൽ അല്ലാന്ന് ഹിതല നെത്താങ് മേ ദവസ് വല ഹൊന്ത വാസിയാക്ക് ഒയാട്ട് ഹമ്പ വേണോ ലങ്ക ടൈൽസ് എക്ക് സിയട ഹത്തലിയാക് ദക്വാ ഒയാട്ട് അടുവാക്ക് ഹമ്പ വേണോ മില അടുകിരിയുമാക്ക് ഹമ്പ വേണോ ലങ്ക ടൈൽസ് എക്ക് വസറ മെദ വാസി ദീമ നായക് ഒയാകെ നഗരയേട്ടേന ലങ്ക ടൈൽസ് മൊബൈൽ ഷോറൂമിക്കട്ട ഗിയാത് മേ വാസി അത്വിന്ദ കാണ പുലുവാങ് വകേമത്തമായി ലങ്കമത്തേന ലങ്ക ടൈൽസ് ശാഖാവകട്ട ഗിയാത് ഒയാട്ട മേ മില അടുകിരിയുമ ലബാ കാണ പുലുവാ വിശേഷമ ദേവന്നെ നിക്കമ്മ ടൈലിലേക്കാക് നിമയുമായിട്ട് ഇറങ്ങാൻ ഹമ്പ വേണോ ഗുണാത്മക ഭാവയ മോസ്തരയ വിശ്വാസയ മേ ഹെമ്മദേമ പിരുണു ലങ്ക ടൈലിലേക്കാക് സിന്ധുവിടെ ആണ് കളിങ് മങ്ങ എക്കത്തു കറകാണോ പെൽമടുള്ളി തങ്ങ അപ്പിട്ട് കഥാകറുപ്പ് റമണിവ് ഏകുവാമേ തിഷാറ് സ്റ്റുഡിയോയൊക്കെ മേവിലാവി സദ്യടമ ഹത്തറ വട്ടയെ ആകണ ഇന്ന് വകയില്ല എക്കത്തു കറകാണ കിളക്കുക തിഷാറുവായി കാവിന്ദ്യവായി ലതാവായി മങ്ങ എക്കത്തു കറകാണ മേ സിന്ധുവിട്ട് ഈ ലങ്കയുടെ വാട്സാപ്പേക്ക് ബലം അതമാണ് വാട്സാപ്പേക്ക് ബലം നമ്മത്തെ ഗുണാണ് ഹായ് ജാനി അതാ തവിൽ ലസ്സന സിന്ധുവാക് ദിന്നക്കിയിൽ അപ്പിട്ട് മെസ്സേജ് കാക് ദാലത് ചെയ്യണവാ ദഹിവല നദിമാല ആൻഡർസൺ പാറേ ചന്ദന സ്ട്രോസിക്ക് ഇന്ന് ചന്ദന സഹ ചാന്ദനി മിൽട്ടൺ പെരീറ മഹത്യാക്ക് സിന്ധുവാക് തമായി ദിന്നക്കിയല തിയെന്നെ ബെറി കമകുത് നേതി ഹായ് ജാനി അപ്പി തിന്നവാ മുക്കതുമേ ഹവസ് ഹത്തറട്ടവില്ല ഏ മഹല തിയെന്നെ വധുല്ല കെട്ടവല സമന്ത സലുണ്ണക്കെ അപ്പേ സമന്ത അയ്യ അത് അസാനത്ത് എത്രം അസാനത്തി ഹേതുവാത് മതക്കരണോണി മുഖത്ത് അസാം ഈ ദിവസം സാഹിന്ന് മഹൻസി വേണവ മേ അവില്ല നെത്തെഫം ഡി ജെ നൈറ്റകെ പലവെണി വട്ടേ ഞാൻ ബാറ്റിൽ റൗണ്ടകെ പലവെണി വട്ടേ അവസാന ദിനക്ക് ഹിപ്പേ അന്നേക്കാണ് ഹറിയട്ടമ കിവോത്തിങ് ഹെമ അഗോസ്തു വിസി അട്ടവെണി ദായി മേ ഡി ജെ നൈറ്റകെ ബാറ്റിൽ റൗണ്ടകെ പലവെണി വട്ടേ തറങ്ങക്കട്ടയോ തോ അവസാൻ വേണി മേ അന്തിമ സത്യതയ്ക്കാന്ന് പലവെണി വട്ടേ ഏകത്തേക്ക് അപ്പൊ അസാ സേഹരണ ബിസിവിലായിരുന്നോ നമുക്കത് ഈ ലങ്കട്ട് അപ്പൊ ഈ സെക്കൻഡ് റൗണ്ടേക്ക് വരട്ടിക്ക് പട്ടാൻ കണ്ടോണി സുപ്പിറി അദ്ദേഹീമാ കോകുലാൻ ടറകൻ ഇന്നത്തമായി അപ്പൊ അസായത്തിലൂ ടീമൊക്കെ സൂദാണ മീനി ഹിട്ട വെടേ തെമുനട്ട മേവിനെ കൂടെ കട്ടിയ വെടേ ഇന്ന് മതക തിയാകന വിലാവ് വെൺകറകൻ ഇന്ന് ഹിട്ടറേ നമേ ഇതങ് സുപ്പിറി അദ്ദേഹീമാ കറകണ്ണ പൊലുവ പൊലൊണ്ണറോ ദിസ്പ്രിക്കേ സഹ മാതലേ ദിസ്പ്രിക്കേതമായി ഹിട്ട ദിവസേ ദീ തറങ്ക വതിന്ന സൂദാണ മീനിന്നേ